0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാം മെൻപാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്തിലും സത്യത്തിലും അധിഷ്ഠിതമായ കൂട്ടായ്മ കെട്ടിപ്പടുക്കണം പാപ്പ. സഭയുടെ രണ്ട് തൂണുകളായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ജൂൺ മാസം 29-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന ദിവ്യബലിക്ക് ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവജനത്തിന്റെ കാവൽക്കാരനായ പത്രോസ് പുതിയ നിയമത്തിൽ പലപ്പോഴും സഹോദരങ്ങൾക്കിടയിൽ ഐക്യം കാത്തുസൂക്ഷിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ ഏടുകൾ വിശദീകരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. നിരാശപ്പെടാതെ സുവിശേഷം പ്രസംഗിക്കുവാനും ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തെ ഒരുമിച്ചു നിർത്തുവാനുമുള്ള ദൗത്യത്തിൽ പത്രോസ് ഉറച്ചുനിന്നതും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. പത്രോസ് ലിഹായുടെ താക്കോലുകൾ എന്ന പ്രതീകത്തെ ഐക്യത്തിന്റെ അടയാളമായി പാപ്പ വിശേഷിപ്പിച്ചു. ഒരു താക്കോൽ വാതിലുകൾ തകർക്കുവാനല്ല, മറിച്ച് അവ തുറക്കുവാനും തടസ്സങ്ങൾ നീക്കി ഒറ്റപ്പെട്ട മുറികളെ ഒരു വലിയ വീടാക്കി മാറ്റുവാനുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സഭയിലെ കൂട്ടായ്മയെന്നത് സ്വന്തം നിലപാടുകളിൽ കടുംപിടുത്തം പിടിച്ചല്ല, മറിച്ച് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സത്യത്തിന്റെ സംഗമസ്ഥാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടും സത്യത്തിന്റെ പ്രകാശത്തിൽ പരസ്പര വളർച്ചയ്ക്കുള്ള ഉപകരണങ്ങളായി മാറിക്കൊണ്ടുമാണ് നിർമ്മിക്കേണ്ടതെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ പൗലോസിനെക്കുറിച്ച് പരാമർശിക്കവേ ദൈവവചനത്തിന്റെ ശക്തിയാൽ അക്രമത്തിന്റെ പാതയിൽ നിന്ന് സ്നേഹത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം മാറിയെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദൈവവചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നും അത് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്രോസിനെയും പൗലോസിനെയും പോലെ തെറ്റുകൾ തിരുത്തി ദൈവത്തിലേക്ക് മടങ്ങുവാനും സഭയെ സേവിക്കുവാനും ഓരോ ക്രൈസ്തവനും കടമയുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പുതിയ മെത്രാപ്പോലിത്തമാർക്ക് പാലിയവും പാപ്പ കൈമാറി. സഭ എന്തിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നുവോ അതുതന്നെയായി സഭ മാറണം പാപ്പ. വത്തിക്കാനിലെ കർദിനാൾമാരുടെ കൺസിസ്റ്ററി യോഗത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സമാപന സന്ദേശം നൽകി. വൈവിധ്യമാർന്ന സഭകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള കർദിനാൾമാർ പരസ്പരം ശ്രവിക്കുകയും സുവിശേഷത്തിന് ഏറ്റവും മികച്ചത് എന്താണെന്ന് ഒരുമിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തനിക്ക് ഏറെ ആശ്വാസം ലഭിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വെനിസ്വേലയിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ സഹോദരങ്ങളോടുള്ള തന്റെയും കർദിനാൾ തിരുസംഘത്തിന്റെയും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് പാപ്പ ഉപസംഹാര പ്രസംഗം ആരംഭിച്ചത്. കൺസിസ്റ്ററി വേളയിൽ നടന്ന വിവിധ ചർച്ചകളുടെ അവസരത്തിൽ കർദിനാൾമാർ കാണിച്ച സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും സഭാത്മക ചൈതന്യത്തിനും പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. സഭയിൽ സിനഡാലിറ്റി എന്നത് കൂടിക്കാഴ്ചകളിൽ നിന്ന് ജനിക്കുകയും ശ്രവണത്തിലൂടെ വളരുകയും വിവേചനത്തിലൂടെ പക്വത പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശൈലിയാണെന്നുള്ള കർദിനാൾ മാരിയോ ഗ്രേക്കിന്റെ വാക്കുകളും പാപ്പ ചൂണ്ടിക്കാണിച്ചു. വിനയത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി നാം പരസ്പരം ശ്രവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് ഇടം നൽകുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾ വെറും ആശയവിനിമയങ്ങളായി അവശേഷിക്കില്ല, മറിച്ച് അവ മാനസാന്തരത്തിന്റെ വേദികളായി മാറുകയും കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നാം ഒരുമിച്ച് വളരുകയും ചെയ്യുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. യുദ്ധങ്ങളും അക്രമങ്ങളും ദാരിദ്ര്യവും അനീതികളും ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കർദിനാൾമാർ പങ്കുവച്ച കാര്യങ്ങൾ അനുസ്മരിച്ച പാപ്പ, ഇന്ന് പലരും യഥാർത്ഥ ബന്ധങ്ങൾക്കും പ്രത്യാശയ്ക്കും വേണ്ടി ദാഹിക്കുന്നുവെന്നതും എടുത്തു പറഞ്ഞു. ധ്രുവീകരണങ്ങൾ ഏറെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സഭ ശ്രവിക്കുന്നതും സംവദിക്കുന്നതും തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായി മാറുന്നുവെന്നും, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നാം കർത്താവിന്റെ ഇഷ്ടം തേടുന്നത് തുടരുകയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മ സഭയുടെ ദൗത്യത്തിന് കൂടുതൽ ഫലപ്രദമാകുമെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യങ്ങൾക്കിടയിലും ഐക്യം കാത്തുസൂക്ഷിക്കുവാനും വിനയത്തോടും പ്രത്യാശയോടും കൂടി സമാധാനത്തിന്റെ സുവിശേഷത്തെ സേവിക്കുവാനും പരിശുദ്ധ അമ്മ ഏവരെയും പഠിപ്പിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചത്. വെനിസ്വേലൻ ജനതയ്ക്ക് തന്റെ സാമീപ്യം അറിയിച്ച് പരിശുദ്ധ പിതാവ്. 1400ലധികം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും 3200 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്ത വെനസ്വേലയുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിൽ ദുരിതബാധിതർക്ക് തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അറിയിച്ചു. രാപ്പകൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരെ പാപ്പ പ്രോത്സാഹിപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 28 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിമൂന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത്.
1: Anche nel Vangelo di oggi ascoltiamo alcune esortazioni di Gesù per vivere la sequela ed essere testimoni del suo regno.
0: സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും അവന്റെ രാജ്യത്തിന് സാക്ഷികളാകുന്നതിനെക്കുറിച്ചുമുള്ള ചില ഉദ്ബോധനങ്ങൾ നാം ശ്രവിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ബാഹ്യമായ പ്രവൃത്തിയല്ല, മറിച്ച് അവനുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ പൂർണമായും സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക. ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ്: ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ, നഷ്ടപ്പെടുത്തൽ, സ്വീകരണം. ഒന്നാമതായി വേർപിരിയൽ. യേശു പറയുന്നു, തന്റെ പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പസ്തോലന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുന്ന വേളയിൽ അവർ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും സ്വതന്ത്രരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ പോലും അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹത്തിലൂടെയാണ്. ഉദാഹരണത്തിന്, ദാമ്പത്യ ജീവിതം നോക്കുക. മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ വൈവാഹിക ബന്ധത്തിൽ പൂർണ്ണമായി ഉൾച്ചേരുവാൻ ഒരാൾക്ക് കഴിയൂ. മക്കളുടെ വളർച്ചയെക്കുറിച്ചും ചിന്തിക്കുക. സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനും അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് നാം അവരെ ജീവിത ലക്ഷ്യങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നീ സ്നേഹിക്കുന്ന ഒന്നിൽ നിന്നുള്ള വേർപിരിയൽ വേദനാജനകമാണ്. എന്നാൽ കൃഷിക്കാരൻ താൻ വിതയ്ക്കുന്ന വിത്തിനെ താൽക്കാലികമായി നഷ്ടപ്പെടുത്തുന്നു. മണ്ണിൽ എറിയപ്പെട്ട ആ വിത്ത് നഷ്ടമായാൽ മാത്രമേ അത് തളിർക്കുന്നത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ സ്നേഹം എന്നത് ഒരു നഷ്ടപ്പെടുത്തൽ കൂടിയാണ്. എന്തെങ്കിലും കൈവശം വയ്ക്കുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുകയും നഷ്ടപ്പെടുന്നത് ഒരു ബലഹീനതയായും കരുതുന്ന ഒരു ലോകത്ത് ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നത് സ്വയം ദാനം ചെയ്യുന്നതിലൂടെയാണ്. മറ്റൊരാൾക്ക് ഇടം നൽകുവാൻ, നമ്മുടെ അഹന്തയെ അല്പമെങ്കിലും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഒരു സുഹൃത്തിനെ കേൾക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ, പ്രയാസമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഫലദായകത പ്രകടമാകുന്നു. സ്വന്തം ജീവനെ തനിക്കായി മാത്രം മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കാരണം അത് സ്നേഹത്തിന്റെ സന്തോഷത്തിലേക്ക് തുറക്കപ്പെടുന്നില്ല, പകരം വന്ധ്യമായിത്തീരുന്നു. അതിനാലാണ് കുരിശു വഹിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നത്. അവൻ തന്നെത്തന്നെ അർപ്പിച്ചു, തന്നെത്തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് അവന്റെ ജീവൻ സമൃദ്ധമായി ലഭിച്ചത്. അതുപോലെ നാമും സമർപ്പണത്തിന്റെ ശൈലിയിൽ ജീവിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ നവജീവൻ നൽകുവാൻ നമുക്കും സാധിക്കും. അവസാനമായി സ്വീകരണം. സ്നേഹമെന്നത് പ്രായോഗികമായ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലുമാണ് പ്രകടമാകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ് അത് നടപ്പിലാകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ യാതൊരു മുൻകരുതലുകളും കൂടാതെ പോകുവാൻ യേശു ആവശ്യപ്പെടുന്നു. അതായത്, അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഈ രീതിയിലൂടെ മാത്രമേ അവർ പോകുന്നിടത്ത് മനുഷ്യരിൽ ഒരു സ്വീകരണ മനസ്സ് ഉണർത്തുവാൻ അവർക്ക് സാധിക്കൂ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിനെയും അവനെ അയച്ച പിതാവിനെയുമാണ് നാം സ്വീകരിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴും സഹോദരങ്ങളെ സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രാവർത്തികമാകുക. പ്രിയപ്പെട്ടവരെ, തന്റെ മകനെ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും അവനെ അധികമായി സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിനീതരും സന്തോഷമുള്ളവരുമായ സാക്ഷികളാകുവാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ.
1: Preghiamo la Vergine Maria che ha amato il suo figlio sapendolo anche perdere. Ci aiuti lei ad essere testimoni umili e gioiosi dell'amore di Cristo.
0: പാപ്പായുടെ ഈ വാക്കുകൾക്ക് ശേഷം മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepite Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: digne ficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesmus, Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിൽ നടക്കുന്ന ദൈനംദിന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയ പാപ്പ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ വെനിസ്വേലയിലെ സഹോദരങ്ങളോടുള്ള തന്റെ അടുപ്പം പാപ്പ പ്രത്യേകം അറിയിച്ചു. മരിച്ചവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർക്കും ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും തീർത്ഥാടകരായി റോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും പാപ്പ അഭിവാദ്യം ചെയ്യുകയും ഏവർക്കും വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോൺ പീറ്ററിന്റെ വരികൾക്ക് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മരിയ മാത്യു കോലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്തിലും സത്യത്തിലും അധിഷ്ഠിതമായ കൂട്ടായ്മ കെട്ടിപ്പടുക്കണം പാപ്പ. സഭയുടെ രണ്ട് തൂണുകളായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ജൂൺ മാസം 29-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന ദിവ്യബലിക്ക് ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവജനത്തിന്റെ കാവൽക്കാരനായ പത്രോസ് പുതിയ നിയമത്തിൽ പലപ്പോഴും സഹോദരങ്ങൾക്കിടയിൽ ഐക്യം കാത്തുസൂക്ഷിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ ഏടുകൾ വിശദീകരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. നിരാശപ്പെടാതെ സുവിശേഷം പ്രസംഗിക്കുവാനും ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടത്തെ ഒരുമിച്ചു നിർത്തുവാനുമുള്ള ദൗത്യത്തിൽ പത്രോസ് ഉറച്ചുനിന്നതും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. പത്രോസ് ലിഹായുടെ താക്കോലുകൾ എന്ന പ്രതീകത്തെ ഐക്യത്തിന്റെ അടയാളമായി പാപ്പ വിശേഷിപ്പിച്ചു. ഒരു താക്കോൽ വാതിലുകൾ തകർക്കുവാനല്ല, മറിച്ച് അവ തുറക്കുവാനും തടസ്സങ്ങൾ നീക്കി ഒറ്റപ്പെട്ട മുറികളെ ഒരു വലിയ വീടാക്കി മാറ്റുവാനുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സഭയിലെ കൂട്ടായ്മ എന്നത് സ്വന്തം നിലപാടുകളിൽ കടുംപിടുത്തം പിടിച്ചല്ല, മറിച്ച് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സത്യത്തിന്റെ സംഗമസ്ഥാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടും സത്യത്തിന്റെ പ്രകാശത്തിൽ പരസ്പര വളർച്ചയ്ക്കുള്ള ഉപകരണങ്ങളായി മാറിക്കൊണ്ടുമാണ് നിർമ്മിക്കേണ്ടതെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ പൗലോസിനെക്കുറിച്ച് പരാമർശിക്കവേ ദൈവവചനത്തിന്റെ ശക്തിയാൽ അക്രമത്തിന്റെ പാതയിൽ നിന്ന് സ്നേഹത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം മാറിയെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദൈവവചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നും അത് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്രോസിനെയും പൗലോസിനെയും പോലെ തെറ്റുകൾ തിരുത്തി ദൈവത്തിലേക്ക് മടങ്ങുവാനും സഭയെ സേവിക്കുവാനും ഓരോ ക്രൈസ്തവനും കടമയുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പുതിയ മെത്രാപ്പോലിത്തമാർക്ക് പാലിയവും പാപ്പ കൈമാറി. സഭ എന്തിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നുവോ അതുതന്നെയായി സഭ മാറണം പാപ്പ. വത്തിക്കാനിലെ കർദിനാൾമാരുടെ കൺസിസ്റ്ററി യോഗത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സമാപന സന്ദേശം നൽകി. വൈവിധ്യമാർന്ന സഭകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള കർദിനാൾമാർ പരസ്പരം ശ്രവിക്കുകയും സുവിശേഷത്തിന് ഏറ്റവും മികച്ചത് എന്താണെന്ന് ഒരുമിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തനിക്ക് ഏറെ ആശ്വാസം ലഭിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. വെനിസ്വേലയിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ സഹോദരങ്ങളോടുള്ള തന്റെയും കർദിനാൾ തിരുസംഘത്തിന്റെയും

പരിശുദ്ധാൽ മാവിന് ഇടം നൽകുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾ വെറും ആശയവിനിമയങ്ങളായി അവശേഷിക്കില്ല, മറിച്ച് അവ മനസാന്തരത്തിന്റെ വേദികളായി മാറുകയും കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നാം ഒരുമിച്ച് വളരുകയും ചെയ്യുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. യുദ്ധങ്ങളും അക്രമങ്ങളും ദാരിദ്ര്യവും അനീതികളും ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കർദിനാൾമാർ പങ്കുവച്ച കാര്യങ്ങൾ അനുസ്മരിച്ച പാപ്പ ഇന്ന് പലരും യഥാർത്ഥ ബന്ധങ്ങൾക്കും പ്രത്യാശയ്ക്കും വേണ്ടി ദാഹിക്കുന്നുവെന്നതും എടുത്തു പറഞ്ഞു. ധ്രുവീകരണങ്ങൾ ഏറെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സഭ ശ്രവിക്കുന്നതും സംവദിക്കുന്നതും തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായി മാറുന്നുവെന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നാം കർത്താവിന്റെ ഇഷ്ടം തേടുന്നത് തുടരുകയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മ സഭയുടെ ദൗത്യത്തിന് കൂടുതൽ ഫലപ്രദമാകുമെന്നും പാപ്പ പറഞ്ഞു. വൈവിധ്യങ്ങൾക്കിടയിലും ഐക്യം കാത്തുസൂക്ഷിക്കുവാനും വിനയത്തോടും പ്രത്യാശയോടും കൂടി സമാധാനത്തിന്റെ സുവിശേഷത്തെ സേവിക്കുവാനും പരിശുദ്ധ അമ്മ ഏവരെയും പഠിപ്പിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചത്. വെനിസ്വേലൻ ജനതയ്ക്ക് തന്റെ സാമീപ്യമറിയിച്ച് പരിശുദ്ധ പിതാവ്. 1400-ലധികം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും 3200 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്ത വെനിസ്വേലയുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിൽ ദുരിതബാധിതർക്ക് തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ അറിയിച്ചു. രാപ്പകൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരെ പാപ്പ പ്രോത്സാഹിപ്പിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 28 തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിമൂന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത്.
1: Anche nel Vangelo di oggi ascoltiamo alcune esortazioni di Gesù per vivere la sequela ed essere testimoni del suo regno.
0: സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചും അവന്റെ രാജ്യത്തിന് സാക്ഷികളാകുന്നതിനെക്കുറിച്ചുമുള്ള ചില ഉദ്ബോധനങ്ങൾ നാം ശ്രവിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ബാഹ്യമായ പ്രവൃത്തിയല്ല, മറിച്ച് അവനുമായുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ പൂർണമായും സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുക. ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ചില കാര്യങ്ങളിൽ നിന്നുമുള്ള അകലം പാലിക്കൽ, നഷ്ടപ്പെടുത്തൽ, സ്വീകരണം. ഒന്നാമതായി വേർപിരിയൽ. യേശു പറയുന്നു, തന്റെ പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ മകനെയോ മകളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പസ്തോലന്മാരെ പ്രേഷിത ദൗത്യത്തിനായി അയക്കുന്ന വേളയിൽ അവർ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും സ്വതന്ത്രരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ പോലും അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹത്തിലൂടെയാണ്. ഉദാഹരണത്തിന് ദാമ്പത്യ ജീവിതം നോക്കുക. മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ വൈവാഹിക ബന്ധത്തിൽ പൂർണ്ണമായി ഉൾച്ചേരുവാൻ ഒരാൾക്ക് കഴിയൂ. മക്കളുടെ വളർച്ചയെക്കുറിച്ചും ചിന്തിക്കുക. സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനും അവരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് നാം അവരെ ജീവിത ലക്ഷ്യങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നീ സ്നേഹിക്കുന്ന ഒന്നിൽ നിന്നുള്ള വേർപിരിയൽ വേദനാജനകമാണ്. എന്നാൽ കൃഷിക്കാരൻ താൻ വിതയ്ക്കുന്ന വിത്തിനെ താൽക്കാലികമായി നഷ്ടപ്പെടുത്തുന്നു. മണ്ണിൽ എറിയപ്പെട്ട ആ വിത്ത് നഷ്ടമായാൽ മാത്രമേ അത് തളിർക്കുന്നത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിൽ സ്നേഹം എന്നത് ഒരു നഷ്ടപ്പെടുത്തൽ കൂടിയാണ്. എന്തെങ്കിലും കൈവശം വയ്ക്കുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുകയും നഷ്ടപ്പെടുന്നത് ഒരു ബലഹീനതയായും കരുതുന്ന ഒരു ലോകത്ത് ഇത്

0: മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നാൽ സ്നേഹം ഫലം പുറപ്പെടുവിക്കുന്നത് സ്വയം ദാനം ചെയ്യുന്നതിലൂടെയാണ്. മറ്റൊരാൾക്ക് ഇടം നൽകുവാൻ, നമ്മുടെ അഹന്തയെ അല്പമെങ്കിലും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഒരു സുഹൃത്തിനെ കേൾക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ, പ്രയാസമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, സ്നേഹത്തിന്റെ ഫലദായകത പ്രകടമാകുന്നു. സ്വന്തം ജീവനെ തനിക്കായി മാത്രം മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കാരണം അത് സ്നേഹത്തിന്റെ സന്തോഷത്തിലേക്ക് തുറക്കപ്പെടുന്നില്ല, പകരം വന്ധ്യമായിത്തീരുന്നു. അതിനാലാണ് കുരിശു വഹിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നത്. അവൻ തന്നെ തന്നെ അർപ്പിച്ചു, തന്നെ തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് അവന്റെ ജീവൻ സമൃദ്ധമായി ലഭിച്ചത്. അതുപോലെ നാമും സമർപ്പണത്തിന്റെ ശൈലിയിൽ ജീവിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ നവജീവൻ നൽകുവാൻ നമുക്കും സാധിക്കും. അവസാനമായി സ്വീകരണം. സ്നേഹമെന്നത് പ്രായോഗികമായ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലുമാണ് പ്രകടമാകുന്നത്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലുള്ള ചെറിയ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ് അത് നടപ്പിലാകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ യാതൊരു മുൻകരുതലുകളും കൂടാതെ പോകുവാൻ യേശു ആവശ്യപ്പെടുന്നു. അതായത്, അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഈ രീതിയിലൂടെ മാത്രമേ അവർ പോകുന്നിടത്ത് മനുഷ്യരിൽ ഒരു സ്വീകരണ മനസ്സ് ഉണർത്തുവാൻ അവർക്ക് സാധിക്കൂ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ വരുന്നവനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിനെയും അവനെ അയച്ച പിതാവിനെയുമാണ് നാം സ്വീകരിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹം എപ്പോഴും സഹോദരങ്ങളെ സ്വീകരിക്കുന്നതിലൂടെയാണ് പ്രാവർത്തികമാകുക. പ്രിയപ്പെട്ടവരെ, തന്റെ മകനെ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും അവനെ അധികമായി സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിനീതരും സന്തോഷമുള്ളവരുമായ സാക്ഷികളാകുവാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ.
1: Preghiamo la Vergine Maria che ha amato il suo figlio sapendolo anche perdere. Ci aiuti lei ad essere testimoni umili e gioiosi dell'amore di Cristo.
0: പാപ്പായുടെ ഈ വാക്കുകൾക്ക് ശേഷം മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: ut digni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quesmus, Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo.
1: Sit nomen Domini benedictum,
2: ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിൽ നടക്കുന്ന ദൈനംദിന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയ പാപ്പ പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ഇരകളായ വെനിസ്വേലയിലെ സഹോദരങ്ങളോടുള്ള തന്റെ അടുപ്പം പാപ്പ പ്രത്യേകം അറിയിച്ചു. മരിച്ചവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർക്കും ഈ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും തീർത്ഥാടകരായി റോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും പാപ്പ അഭിവാദ്യം ചെയ്യുകയും ഏവർക്കും വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോൺ പീറ്ററിന്റെ വരികൾക്ക് ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഗാനം, ആലാപനം മരിയ മാത്യു കോലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ സമാധാനത്തിന്റെ വിശ്വസ്തരായ അടയാളങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ കത്തോലിക്ക സഭയ്ക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ സഹോദരസഭയുമായും എക്യുമെനിക്കൽ പാത്രിയാർക്കീസായ ബർത്തലോമിയോയുമായുമുള്ള സാഹോദര്യം വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് റോമിൽ എത്തിച്ചേർന്ന പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. സംഘത്തിന്റെ റോമൻ സന്ദർശനത്തിന് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കിടയിൽ പൂർണ്ണ ഐക്യത്തിലേക്കുള്ള പാതയിൽ പുരോഗമിക്കുവാനുള്ള പൊതുവായ ആഗ്രഹം പങ്കുവയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ നവംബർ 30-ന് പാത്രിയാർക്കീസുമായുള്ള കൂടിക്കാഴ്ചയെന്നതും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. നിക്കിയ സൂനഹദോസിന്റെ 1700-ാമത് വാർഷിക ആഘോഷങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ത്രിത്വൈക ദൈവത്തിലുള്ള ഈ വിശ്വാസ പ്രഖ്യാപനം 2033-ൽ രക്ഷയുടെ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ആഘോഷത്തിലേക്കുള്ള യാത്ര എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലും കൂട്ടായ്മയുടെ ചൈതന്യം കൊണ്ടുവരട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വത്തിക്കാനിൽ പുതിയ നിയമനങ്ങൾ. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി സിസ്റ്റർ അലസാന്ദ്ര സ്മെറിലിയെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. അതേ ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്റ്റായി കർദിനാൾ ഫാബിയോ ബാജോയെയും കാര്യദർശിയായി മോൺസിഞ്ഞോർ ജോസഫ് ബർലാഷിനെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. അതേസമയം വത്തിക്കാനിലെ നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ കാര്യദർശിയായി മോൺസിഞ്ഞോർ മാർക്കോ മെല്ലിനോയെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. പാപ്പായുടെ ജീവകാരുണ്യ സേവനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ കാര്യദർശിയായി മോൺസിഞ്ഞോർ ലൂച്ചോ അദ്രിയാൻ റൂയിസിനെയും ഉപകാര്യദർശിയായി ഡോക്ടർ മാസിമോ റാലിയെയും പാപ്പ നിയമിച്ചു. പിതൃതുല്യമായ വാത്സല്യത്തോടെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് 10-ാം പിയൂസിന്റെ സഭയെ വീണ്ടും ക്ഷണിച്ച് പാപ്പ, പിതൃഹൃദയത്തോടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പാരമ്പര്യവാദികളായ കത്തോലിക്ക പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹമായ 10-ാം പിയൂസിന്റെ സഭ പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ലിയോ 14-ാമൻ പാപ്പ ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന മെത്രാന്മാർ, പുരോഹിതന്മാർ, സെമിനാരിക്കാർ, അൽമായർ എന്നിവരെ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ദാവീദെ പല്ലിരീനി വഴിയായി കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. 10-ാം പിയൂസിന്റെ സഭയ്ക്ക് ആരാധനക്രമ ജീവിതത്തോടുള്ള അടുപ്പവും പൗരോഹിത്യ രൂപീകരണത്തോടുള്ള പ്രതിബദ്ധതയും അപ്പസ്തോലിക തീക്ഷ്ണതയും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയുമെല്ലാം കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന വസ്തുതകളാണെന്ന് പാപ്പ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ വാത്സല്യം നിറഞ്ഞ ഈ ആത്മാവിൽ പുതിയ തീരുമാനങ്ങളിലേക്കുള്ള ചുവടുകൾ പിൻവലിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും വിഭജിക്കപ്പെടുന്ന ഈ നടപടികൾ അവർ സ്നേഹിക്കുകയും സ്വന്തം വിശുദ്ധീകരണത്തിനായി തേടുകയും ചെയ്യുന്ന കൂദാശകളുടെ നിയമപരവും ചില സന്ദർഭങ്ങളിൽ സാധുതയുള്ളതുമായ സ്വീകരണം പോലും നഷ്ടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും പാപ്പ കത്തിലൂടെ നൽകി. പരിശുദ്ധാത്മാവിന് സാധ്യമാക്കുവാനും ഫലപ്രദമാക്കുവാനും കഴിയുന്ന സംവാദത്തിന്റെയും പരസ്പര ധാരണയുടെയും പാതയിലേക്കായി സഭയെപ്പോഴും സന്നദ്ധമെന്നും പാപ്പ കത്തിൽ അറിയിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സഭയുടെ ഐക്യമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിത സാക്ഷ്യം പാപ്പ. ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ബസലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുകയും ഇരുവിശുദ്ധരുടെയും ജീവിത മാതൃക എടുത്തുകാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് സന്ദേശം നൽകുകയും ചെയ്തു. റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവർ ചിന്തിയ രക്തം ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അധികാരത്തേക്കാൾ സേവനത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ ദൈവവിജ്ഞാനവും മനുഷ്യന്റെ അന്തസ്സും മുറുകെ പിടിക്കുവാൻ അവരുടെ രക്തസാക്ഷിത്വം വഴികാട്ടുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ആധിക്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം യുനിസെഫ് സംഘടന. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ കുട്ടികൾ മുതിർന്നവരെക്കാൾ മൂന്നിരട്ടിയിലധികം വേഗത്തിൽ മുന്നേറുന്നതായി യുനിസെഫ് സംഘടന പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ നൂതന സാങ്കേതിക വിദ്യ അതിവേഗം വ്യാപിക്കുമ്പോഴും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമ സംവിധാനങ്ങൾ വേണ്ടത്ര വേഗതയിൽ മാറുന്നില്ല എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമന്റെ ജ്ഞാനോപദേശങ്ങളും മറ്റ് സൂക്തങ്ങളും ഉൾക്കൊള്ളുന്നതും മത വംശ ദേശപരിമിതികൾക്കപ്പുറം അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കുമായി ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും സ്ഥാനത്തു നിന്നുകൊണ്ട് ശരിയായ മാർഗത്തിലുള്ള ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങളും മാർഗദർശനവും നൽകുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 24 അധ്യായം നാം മുൻപു കണ്ട അധ്യായങ്ങളിലേതുപോലെ വ്യത്യസ്തങ്ങളായ ഉദ്ബോധനങ്ങളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിന്റെ ആമുഖമായ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങളായി കണക്കാക്കപ്പെടുന്ന 10-ാം അധ്യായം മുതൽ 22-ാം അധ്യായം 16-ാം വാക്യം വരെയുള്ള 2-ാം ഭാഗത്തിനും ശേഷം വരുന്ന ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്നറിയപ്പെടുന്നതും 22-ാം അധ്യായം 17-ാം വാക്യം മുതൽ 24-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവസാനിക്കുന്നതുമായ 3-ാം ഭാഗത്തിന്റേതായ വാക്യങ്ങളും ഈ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ തുടങ്ങുന്നതും ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന പേരിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതുമായ പുതിയൊരു ഭാഗത്തിന്റെ 12 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വചനഭാഗമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ദുഷ്ടരും ഭോഷരുമായ മനുഷ്യരുടെയും ജ്ഞാനികളും നീതിമാന്മാരുമായ ആളുകളുടെയും ജീവിതങ്ങളും പ്രതിഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, കുറ്റം ചെയ്തവരുൾപ്പെടെ മറ്റു മനുഷ്യരോട് ഉണ്ടാകേണ്ട മനോഭാവം, ജീവിതത്തിൽ വ്യക്തവും കൃത്യവുമായ പദ്ധതികളും ലക്ഷ്യബോധവും തയ്യാറെടുപ്പുകളും ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ ചിന്തകളാണ് ഈ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ദുഷ്ടരുടെയും ഭോഷരുടെയും ചിന്തകളും പ്രവൃത്തികളും അവരോടുണ്ടാകേണ്ട മനോഭാവവും, തെറ്റിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും തിന്മയുടേതായ ചിന്തകൾ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മനുഷ്യരെ മുന്നിൽ നിർത്തിയാണ് 24-ാം അധ്യായം തെറ്റിനോടും അത് ചെയ്യുന്നവരോടും ഉണ്ടാകേണ്ടതും ഉണ്ടാകരുതാത്തതുമായ മനോഭാവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അക്രമം ചിന്തിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നുകയോ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയോ അരുതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ജ്ഞാനികൾ ജ്ഞാനം ഭോഷന് എത്താത്തത്ര ഉയരത്തിലാണെന്നും സദസ്സിൽ ബുദ്ധിമതികളായ മനുഷ്യരുടെ മുന്നിൽ അവൻ വായ് തുറക്കില്ലെന്നും വ്യക്തമാക്കുന്നു. ഇവിടെ സദസ്സെന്നു പരാമർശിക്കപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നിയമമനുസരിച്ച് വിവേകപൂർവം വിധി പറയാനുള്ള ഇടമാണ്. നഗരകവാടങ്ങളിലിരുന്ന് ആളുകളെക്കുറിച്ച് വിധി പറയുന്ന ജ്ഞാനികളുടെ ചിത്രം വചനം പലയിടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭോഷൻ പാപമായതാണ് ആലോചിക്കുന്നതെന്നും പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നുവെന്നും ജ്ഞാനസൂക്തം ഓർമ്മിപ്പിക്കുന്നു. നന്മയായത് ചിന്തിക്കാൻ അവർക്കാകില്ലല്ലോ. ദുഷ്ടൻ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണെന്ന് മുന്നറിയിപ്പു നൽകുന്ന ജ്ഞാനികൾ, എന്നാൽ നീ അവന്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ അരുതെന്നും, അങ്ങനെയുണ്ടായാൽ കർത്താവിന് നിന്നെക്കുറിച്ച് അപ്രീതിയുണ്ടാകുകയും ശത്രുവിൽ നിന്ന് കോപം അകറ്റിക്കളയുകയും ചെയ്യുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വീഴ്ചകൾ ജീവിതത്തിലേക്കുള്ള പാഠമാകേണ്ടവയാണ്. തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് അസ്വസ്ഥരാകുകയോ ദുഷ്ടരെക്കുറിച്ച് അസൂയപ്പെടുകയോ വേണ്ടെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം തിന്മ ചെയ്യുന്നവന് ഭാവിയില്ലെന്നും ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകുമെന്നും വ്യക്തമാക്കുന്നു. പുല്ലുപോലെ മുളച്ചുപൊന്തി തഴച്ചുവളരുന്ന ദുഷ്ടരും തിന്മ പ്രവർത്തിക്കുന്നവരും എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്ന 92-ാം സങ്കീർത്തന ചിന്തയും ഇതിനോട് ചേർന്നുപോകുന്നതാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ലെന്ന, കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന, അത്തരം പ്രവൃത്തികൾ ജനത്തിന്റെ ശാപവും വെറുപ്പും ഏറ്റുവാങ്ങാൻ കാരണമാകുമെന്ന ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന 2-ാം ഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്കു കാണാം. അതേസമയം കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷിക്കുമെന്നും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കുമെന്നും തുടർന്നുള്ള വാക്യത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അയൽക്കാരൻ നമ്മോട് ചെയ്ത തെറ്റിന് പ്രതികാരമെന്ന രീതിയിലോ അകാരണമായോ അവനെതിരെ നിൽക്കരുതെന്ന്, പകരത്തിനു പകരം തെറ്റ് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അലസതയുടെ ഫലം എന്തായിരിക്കുമെന്ന്, മുള്ളുകൾ നിറഞ്ഞ മുന്തിരിത്തോപ്പും കളകൾ നിറഞ്ഞ നിലവും ഇടിഞ്ഞുപൊളിഞ്ഞ കൽഭിത്തിയും ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കുന്നുണ്ട്.
അലസനെപ്പോലെ മയങ്ങുകയും വിശ്രമിക്കുകയും ചെയ്താൽ ദാരിദ്ര്യം കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും, അതായത് നാം അറിയാതെയും നമുക്ക് ചെറുത്തുതോൽപ്പിക്കാനാകാത്ത പോലെയും നമ്മെ സമീപിക്കുമെന്ന് ഈ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിവയ്ക്കുന്നുണ്ട്. ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി ജീവിക്കുക. ദുഷ്ടരോടും തിന്മയോടും പാലിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിന് സമാന്തരമായി ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെയും ജീവിക്കേണ്ടതിന്റെയും പ്രാധാന്യവും 24 അധ്യായത്തിൽ ജ്ഞാനികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുസ്ഥിരവും മനോഹരവുമായ ഒരു ഭവനം പണിയുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകളും സ്വരുക്കൂട്ടേണ്ട വസ്തുവകകളും പോലെ ജീവിതത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ജ്ഞാനവും വിവേകവും വിജ്ഞാനവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന ഒരു ചിന്ത ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇവിടെ ഭവനമെന്നത് 4 ചുവരുകൾ മാത്രമല്ല, അതിൽ വസിക്കുന്ന മനുഷ്യരും അവരോടൊപ്പം വളരുന്ന പക്ഷിമൃഗാദികളും ജീവജാലങ്ങളും അവരുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒന്നുചേരുന്ന യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനി കരുത്തനേക്കാളും അറിവുള്ളവർ ശക്തനേക്കാളും ബലവാനാണെന്ന 5 വാക്യത്തിലെ പ്രസ്താവന ഉദ്ബോധനം സ്വീകരിച്ചു വളരേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. യുദ്ധത്തിന്റെയും ജീവിതത്തിന്റെയും വിജയത്തിന് വിവേകിയായ മാർഗദർശിയുടെയും ഉപദേഷ്ടാക്കളുടെയും സാന്നിധ്യത്തിന്റെ പ്രാധാന്യവും ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പതറിപ്പോകാതിരിക്കാനുള്ള ശക്തി നേടേണ്ടതിന്റെ ആവശ്യവും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ തൂക്കിനോക്കുന്നവൻ, ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ദൈവം സത്യം അറിയുന്നവനാണെന്ന ഉദ്ബോധനം പകരുന്ന ജ്ഞാനസൂക്തങ്ങൾ ദുർബലരെയും അനീതിയുടെ ഇരകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാതെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം അവൻ നൽകുമെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വാദും ഗുണവുമുള്ള തേൻ നാവിനും ശരീരത്തിനും എത്രമാത്രം പ്രിയപ്പെട്ടതും നല്ലതുമാണെന്ന വസ്തുതയെ പരാമർശിച്ചുകൊണ്ടാണ് ആത്മാവിനും ജീവിതത്തിനും ജ്ഞാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന സത്യം വചനം പറഞ്ഞുതരുന്നത്. അത് നേടുന്നത് നല്ല ഭാവിക്കും പ്രതീക്ഷകളുടെ സാഫല്യത്തിനും കാരണമാകും. നീതിമാനെതിരെ പതിയിരിക്കുകയോ അവന്റെ ഭവനത്തെ ആക്രമിക്കുകയോ അരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അവന്റെ വീഴ്ച താൽക്കാലികമായിരിക്കുമെന്നും 7 വീണാലും എത്രമാത്രം തോൽവികൾ അവനുണ്ടായാലും അവൻ വീണ്ടും എഴുന്നേൽക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനോടുള്ള ഭയത്തെ രാജാവിനോടുള്ള ഭയത്തോട് താരതമ്യപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തെയും രാജാവിനെയും ധിക്കരിക്കുന്നവരുടെ ശിക്ഷ ഏറെ കാഠിന്യമേറിയതും ഊഹിക്കാനാകുന്നതിനും അപ്പുറവുമായിരിക്കുമെന്ന് ജ്ഞാനികൾ മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ പക്ഷപാതം ചേരാതെ നിഷ്പക്ഷമായി വേണം നമ്മുടെ വിധിയും തീരുമാനങ്ങളുമെന്നു പഠിപ്പിക്കുന്ന ജ്ഞാനികൾ സത്യത്തെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാകുന്ന ചുംബനത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തി വയൽ സജ്ജീകരിച്ച ശേഷം വിവേകപൂർവം കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കിയ ശേഷം വേണം ഭവനം പണിയേണ്ടതെന്ന 27 വാക്യത്തിലെ ചിന്തയെ മനുഷ്യരും അവന്റേതായവയെല്ലാം ചേരുന്ന ഭവനമെന്ന ആദ്യ വാക്യത്തിലെ ചിന്തയോട് ചേർത്തു വേണം മനസ്സിലാക്കാൻ. ഈ വിചിന്തനത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ കണ്ടതുപോലെ അലസന്റെ പാളിച്ചകൾ ഉദ്ബോധനമാക്കി മാറ്റണമെന്ന്, പിന്നീടൊരിക്കലേക്ക് മാറ്റിവയ്ക്കാതെ ഇന്നിന്റെ പ്രവർത്തനങ്ങൾ വിവേകപൂർവം ഇന്നുതന്നെ ചെയ്തു തീർക്കണമെന്ന്, ഉപേക്ഷ വിചാരിക്കാതെ നന്മ ചെയ്യുകയും വിജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം പ്രവർത്തിക്കുകയും വേണമെന്ന ചിന്ത പകർന്നുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ തുടർച്ചയായി ഈ അധ്യായത്തിൽ ജ്ഞാനികൾ പകരുന്ന ഉദ്ബോധനങ്ങളും ചിന്തകളും പഴയ നിയമകാലത്ത് മാത്രമല്ല സ്വാർത്ഥതയിലും താൻപോരിമയിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തും ഏവർക്കും മാർഗദർശികളായി നിൽക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ സ്വീകരിച്ച് മെച്ചപ്പെട്ട ഒരു വ്യക്തി സാമൂഹിക ജീവിതം പടുത്തുയർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്.
ലോകത്ത് നാം കാണുന്ന നന്മതിന്മകളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും വിധിക്കാനും നമ്മുടെ ജീവിതങ്ങളെ വളർത്താനുതകുന്ന വിധത്തിൽ അവയെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കരുണയും സ്നേഹവും കാണിക്കേണ്ട ഇടങ്ങളിൽ അവ നൽകാൻ, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. തിന്മകളും തെറ്റായ മനോഭാവങ്ങളും ഭോഷത്വവും അലസതയും കൈവെടിയാം. കർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ദൈവദാനങ്ങളായ ജ്ഞാനവും അറിവും സ്വന്തമാക്കി സത്യത്തിലും നീതിയിലും നന്മയിലും ജീവിക്കാം. വചനമേകുന്ന വെളിച്ചത്തിൽ കർത്താവിൽ ശരണപ്പെട്ടും അവനോട് ചേർന്നും അവന്റെ ഹിതമനുസരിച്ചും മുന്നോട്ടു പോകാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പ്രിൻസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച് പ്രിൻസ് വർഗീസും സോന സേവിയറും ചേർന്ന് ആലപിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ സമാധാനത്തിന്റെ വിശ്വസ്തരായ അടയാളങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ കത്തോലിക്ക സഭയ്ക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ സഹോദര സഭയുമായും എക്യുമെനിക്കൽ പാത്രിയാർക്കീസായ ബർത്തലോമിയോയുമായുമുള്ള സാഹോദര്യം വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് റോമിൽ എത്തിച്ചേർന്ന പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. സംഘത്തിന്റെ റോമൻ സന്ദർശനത്തിന് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കിടയിൽ പൂർണ്ണ ഐക്യത്തിലേക്കുള്ള പാതയിൽ പുരോഗമിക്കുവാനുള്ള പൊതുവായ ആഗ്രഹം പങ്കുവയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ നവംബർ 30-ന് പാത്രിയാർക്കീസുമായുള്ള കൂടിക്കാഴ്ചയെന്നതും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. നിക്യ സൂനഹദോസിന്റെ 1700-ാമത് വാർഷിക ആഘോഷങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ത്രിത്വൈക ദൈവത്തിലുള്ള ഈ വിശ്വാസ പ്രഖ്യാപനം 2033-ൽ രക്ഷയുടെ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ആഘോഷത്തിലേക്കുള്ള യാത്ര എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലും കൂട്ടായ്മയുടെ ചൈതന്യം കൊണ്ടുവരട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വത്തിക്കാനിൽ പുതിയ നിയമനങ്ങൾ. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി സിസ്റ്റർ അലസാന്ദ്ര സ്മെറിലിയെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. അതേ ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്റ്റായി കർദിനാൾ ഫാബിയോ ബാജോയെയും കാര്യദർശിയായി മോൺസിഞ്ഞോർ ജോസഫ് ബർലാഷിനെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. അതേസമയം വത്തിക്കാനിലെ നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ കാര്യദർശിയായി മോൺസിഞ്ഞോർ മാർക്കോ മെല്ലിനോയെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. പാപ്പായുടെ ജീവകാരുണ്യ സേവനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ കാര്യദർശിയായി മോൺസിഞ്ഞോർ ലൂച്ചോ അദ്രിയാൻ റൂയിസിനെയും ഉപകാര്യദർശിയായി ഡോക്ടർ മാസിമോ റാലിയെയും പാപ്പ നിയമിച്ചു. പിതൃതുല്യമായ വാത്സല്യത്തോടെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് 10-ാം പിയൂസിന്റെ സഭയെ വീണ്ടും ക്ഷണിച്ച് പാപ്പ, പിതൃഹൃദയത്തോടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പാരമ്പര്യവാദികളായ കത്തോലിക്ക പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹമായ 10-ാം പിയൂസിന്റെ സഭ പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ലിയോ 14-ാമൻ പാപ്പ ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന മെത്രാന്മാർ, പുരോഹിതന്മാർ, സെമിനാരിക്കാർ, അൽമായർ എന്നിവരെ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ദാവീദ്യ പല്ലിരീനി വഴിയായി കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. 10-ാം പിയൂസിന്റെ സഭയ്ക്ക് ആരാധനക്രമ ജീവിതത്തോടുള്ള അടുപ്പവും പൗരോഹിത്യ രൂപീകരണത്തോടുള്ള പ്രതിബദ്ധതയും അപ്പസ്തോലിക തീക്ഷ്ണതയും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയുമെല്ലാം കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന വസ്തുതകളാണെന്ന് പാപ്പ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ വാത്സല്യം നിറഞ്ഞ ഈ ആത്മാവിൽ പുതിയ തീരുമാനങ്ങളിലേക്കുള്ള ചുവടുകൾ പിൻവലിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും വിഭജിക്കപ്പെടുന്ന ഈ നടപടികൾ അവർ സ്നേഹിക്കുകയും സ്വന്തം വിശുദ്ധീകരണത്തിനായി തേടുകയും ചെയ്യുന്ന കൂദാശകളുടെ നിയമപരവും ചില സന്ദർഭങ്ങളിൽ സാധുതയുള്ളതുമായ സ്വീകരണം പോലും നഷ്ടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും പാപ്പ കത്തിലൂടെ നൽകി. പരിശുദ്ധാത്മാവിന് സാധ്യമാക്കുവാനും ഫലപ്രദമാക്കുവാനും കഴിയുന്ന സംവാദത്തിന്റെയും പരസ്പര ധാരണയുടെയും പാതയിലേക്കായി സഭയെപ്പോഴും സന്നദ്ധമെന്നും പാപ്പ കത്തിൽ അറിയിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സഭയുടെ ഐക്യമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിത സാക്ഷ്യം പാപ്പ. ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ബസലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ മധ്യാന പ്രാർത്ഥന നയിക്കുകയും ഇരുവിശുദ്ധരുടെയും ജീവിത മാതൃക എടുത്തുകാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് സന്ദേശം നൽകുകയും ചെയ്തു. റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവർ ചിന്തിയ രക്തം ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അധികാരത്തേക്കാൾ സേവനത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ ദൈവവിജ്ഞാനവും മനുഷ്യന്റെ അന്തസ്സും മുറുകെ പിടിക്കുവാൻ അവരുടെ രക്തസാക്ഷിത്വം വഴികാട്ടുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ആധിക്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം യുനിസെഫ് സംഘടന. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ കുട്ടികൾ മുതിർന്നവരെക്കാൾ മൂന്നിരട്ടിയിലധികം വേഗത്തിൽ മുന്നേറുന്നതായി യുനിസെഫ് സംഘടന പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ നൂതന സാങ്കേതിക വിദ്യ അതിവേഗം വ്യാപിക്കുമ്പോഴും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമ സംവിധാനങ്ങൾ വേണ്ടത്ര വേഗതയിൽ മാറുന്നില്ല എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമന്റെ ജ്ഞാനോപദേശങ്ങളും മറ്റ് സൂക്തങ്ങളും ഉൾക്കൊള്ളുന്നതും മത വംശ ദേശപരിമിതികൾക്കപ്പുറം അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കുമായി ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ശരിയായ മാർഗത്തിലുള്ള ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങളും മാർഗദർശനവും നൽകുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 24 അധ്യായം നാം മുൻപു കണ്ട അധ്യായങ്ങളിലേതുപോലെ വ്യത്യസ്തങ്ങളായ ഉദ്ബോധനങ്ങളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിന്റെ ആമുഖമായ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 1 ഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങളായി കണക്കാക്കപ്പെടുന്ന 10-22-16 വാക്യം വരെയുള്ള 2 ഭാഗത്തിനും ശേഷം വരുന്ന ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്നറിയപ്പെടുന്നതും 22-17 വാക്യം മുതൽ 24-22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ 3 ഭാഗത്തിന്റേതായ വാക്യങ്ങളും ഈ അധ്യായത്തിന്റെ 23 വാക്യത്തിൽ തുടങ്ങുന്നതും ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന പേരിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതുമായ പുതിയൊരു ഭാഗത്തിന്റെ 12 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വചനഭാഗമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ദുഷ്ടരും ഭോഷരുമായ മനുഷ്യരുടെയും ജ്ഞാനികളും നീതിമാന്മാരുമായ ആളുകളുടെയും ജീവിതങ്ങളും പ്രതിഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, കുറ്റം ചെയ്തവരുൾപ്പെടെ മറ്റു മനുഷ്യരോട് ഉണ്ടാകേണ്ട മനോഭാവം, ജീവിതത്തിൽ വ്യക്തവും കൃത്യവുമായ പദ്ധതികളും ലക്ഷ്യബോധവും തയ്യാറെടുപ്പുകളും ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ ചിന്തകളാണ് ഈ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ദുഷ്ടരുടെയും ഭോഷരുടെയും ചിന്തകളും പ്രവൃത്തികളും അവരോടുണ്ടാകേണ്ട മനോഭാവവും, തെറ്റിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും തിന്മയുടേതായ ചിന്തകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മനുഷ്യരെ മുന്നിൽ നിർത്തിയാണ് 24 അധ്യായം തെറ്റിനോടും അത് ചെയ്യുന്നവരോടും ഉണ്ടാകേണ്ടതും ഉണ്ടാകരുതാത്തതുമായ മനോഭാവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അക്രമം ചിന്തിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നുകയോ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയോ അരുതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ജ്ഞാനികൾ ജ്ഞാനം ഭോഷന് എത്താത്തത്ര ഉയരത്തിലാണെന്നും സദസ്സിൽ ബുദ്ധിമതികളായ മനുഷ്യരുടെ മുന്നിൽ അവൻ വായി തുറക്കില്ലെന്നും വ്യക്തമാക്കുന്നു. ഇവിടെ സദസ്സെന്നു പരാമർശിക്കപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നിയമമനുസരിച്ച് വിവേകപൂർവം വിധി പറയാനുള്ള ഇടമാണ്. നഗരകവാടങ്ങളിലിരുന്ന് ആളുകളെക്കുറിച്ച് വിധി പറയുന്ന ജ്ഞാനികളുടെ ചിത്രം വചനം പലയിടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭോഷൻ പാപമായതാണ് ആലോചിക്കുന്നതെന്നും പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നുവെന്നും ജ്ഞാനസൂക്തം ഓർമ്മിപ്പിക്കുന്നു. നന്മയായത് ചിന്തിക്കാൻ അവർക്കാകില്ലല്ലോ. ദുഷ്ടൻ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണെന്ന് മുന്നറിയിപ്പു നൽകുന്ന ജ്ഞാനികൾ, എന്നാൽ നീ അവന്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ അരുതെന്നും, അങ്ങനെയുണ്ടായാൽ കർത്താവിന് നിന്നെക്കുറിച്ച് അപ്രീതിയുണ്ടാകുകയും ശത്രുവിൽ നിന്ന് കോപം അകറ്റിക്കളയുകയും ചെയ്യുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വീഴ്ചകൾ ജീവിതത്തിലേക്കുള്ള പാഠമാകേണ്ടവയാണ്. തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് അസ്വസ്ഥരാകുകയോ ദുഷ്ടരെക്കുറിച്ച് അസൂയപ്പെടുകയോ വേണ്ടെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം തിന്മ ചെയ്യുന്നവന് ഭാവിയില്ലെന്നും ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകുമെന്നും വ്യക്തമാക്കുന്നു. പുല്ലുപോലെ മുളച്ചുപൊന്തി തഴച്ചുവളരുന്ന ദുഷ്ടരും തിന്മ പ്രവർത്തിക്കുന്നവരും എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്ന 92 സങ്കീർത്തന ചിന്തയും ഇതിനോട് ചേർന്നു പോകുന്നതാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ലെന്ന, കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന, അത്തരം പ്രവൃത്തികൾ ജനത്തിന്റെ ശാപവും വെറുപ്പും ഏറ്റുവാങ്ങാൻ കാരണമാകുമെന്ന ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ 23 വാക്യത്തിൽ ആരംഭിക്കുന്ന 2 ഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്കു കാണാം. അതേസമയം കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷിക്കുമെന്നും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കുമെന്നും തുടർന്നുള്ള വാക്യത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അയൽക്കാരൻ നമ്മോട് ചെയ്ത തെറ്റിന് പ്രതികാരമെന്ന രീതിയിലോ അകാരണമായോ അവനെതിരെ നിൽക്കരുതെന്ന്, പകരത്തിനു പകരം തെറ്റു ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അലസതയുടെ ഫലം എന്തായിരിക്കുമെന്ന്, മുള്ളുകൾ നിറഞ്ഞ മുന്തിരിത്തോപ്പും കളകൾ നിറഞ്ഞ നിലവും ഇടിഞ്ഞുപൊളിഞ്ഞ കൽഭിത്തിയും ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കുന്നുണ്ട്.
അലസനെപ്പോലെ മയങ്ങുകയും വിശ്രമിക്കുകയും ചെയ്താൽ ദാരിദ്ര്യം കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും, അതായത് നാം അറിയാതെയും നമുക്ക് ചെറുത്തുതോൽപ്പിക്കാനാകാത്ത പോലെയും നമ്മെ സമീപിക്കുമെന്ന് ഈ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിവയ്ക്കുന്നുണ്ട്. ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി ജീവിക്കുക. ദുഷ്ടരോടും തിന്മയോടും പാലിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിന് സമാന്തരമായി ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെയും ജീവിക്കേണ്ടതിന്റെയും പ്രാധാന്യവും 24 അധ്യായത്തിൽ ജ്ഞാനികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുസ്ഥിരവും മനോഹരവുമായ ഒരു ഭവനം പണിയുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകളും സ്വരുക്കൂട്ടേണ്ട വസ്തുവകകളും പോലെ ജീവിതത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ജ്ഞാനവും വിവേകവും വിജ്ഞാനവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന ഒരു ചിന്ത ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇവിടെ ഭവനമെന്നത് 4 ചുവരുകൾ മാത്രമല്ല, അതിൽ വസിക്കുന്ന മനുഷ്യരും അവരോടൊപ്പം വളരുന്ന പക്ഷിമൃഗാദികളും ജീവജാലങ്ങളും അവരുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒന്നുചേരുന്ന യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനി കരുത്തനേക്കാളും അറിവുള്ളവർ ശക്തനേക്കാളും ബലവാനാണെന്ന 5 വാക്യത്തിലെ പ്രസ്താവന ഉദ്ബോധനം സ്വീകരിച്ചു വളരേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. യുദ്ധത്തിന്റെയും ജീവിതത്തിന്റെയും വിജയത്തിന് വിവേകിയായ മാർഗദർശിയുടെയും ഉപദേഷ്ടാക്കളുടെയും സാന്നിധ്യത്തിന്റെ പ്രാധാന്യവും ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പതറിപ്പോകാതിരിക്കാനുള്ള ശക്തി നേടേണ്ടതിന്റെ ആവശ്യവും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ തൂക്കിനോക്കുന്നവൻ, ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ദൈവം സത്യം അറിയുന്നവനാണെന്ന ഉദ്ബോധനം പകരുന്ന ജ്ഞാനസൂക്തങ്ങൾ ദുർബലരെയും അനീതിയുടെ ഇരകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാതെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം അവൻ നൽകുമെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വാദും ഗുണവുമുള്ള തേൻ നാവിനും ശരീരത്തിനും എത്രമാത്രം പ്രിയപ്പെട്ടതും നല്ലതുമാണെന്ന വസ്തുതയെ പരാമർശിച്ചുകൊണ്ടാണ് ആത്മാവിനും ജീവിതത്തിനും ജ്ഞാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന സത്യം വചനം പറഞ്ഞുതരുന്നത്. അത് നേടുന്നത് നല്ല ഭാവിക്കും പ്രതീക്ഷകളുടെ സാഫല്യത്തിനും കാരണമാകും. നീതിമാനെതിരെ പതിയിരിക്കുകയോ അവന്റെ ഭവനത്തെ ആക്രമിക്കുകയോ അരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അവന്റെ വീഴ്ച താൽക്കാലികമായിരിക്കുമെന്നും 7 വീണാലും എത്രമാത്രം തോൽവികൾ അവനുണ്ടായാലും അവൻ വീണ്ടും എഴുന്നേൽക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനോടുള്ള ഭയത്തെ രാജാവിനോടുള്ള ഭയത്തോട് താരതമ്യപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തെയും രാജാവിനെയും ധിക്കരിക്കുന്നവരുടെ ശിക്ഷ ഏറെ കാഠിന്യമേറിയതും ഊഹിക്കാനാകുന്നതിനും അപ്പുറവുമായിരിക്കുമെന്ന് ജ്ഞാനികൾ മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ പക്ഷപാതം ചേരാതെ നിഷ്പക്ഷമായി വേണം നമ്മുടെ വിധിയും തീരുമാനങ്ങളുമെന്നു പഠിപ്പിക്കുന്ന ജ്ഞാനികൾ സത്യത്തെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാകുന്ന ചുംബനത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തി വയൽ സജ്ജീകരിച്ച ശേഷം വിവേകപൂർവം കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കിയ ശേഷം വേണം ഭവനം പണിയേണ്ടതെന്ന 27 വാക്യത്തിലെ ചിന്തയെ മനുഷ്യരും അവന്റേതായവയെല്ലാം ചേരുന്ന ഭവനമെന്ന ആദ്യവാക്യത്തിലെ ചിന്തയോട് ചേർത്തു വേണം മനസ്സിലാക്കാൻ. ഈ വിചിന്തനത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ കണ്ടതുപോലെ അലസന്റെ പാളിച്ചകൾ ഉദ്ബോധനമാക്കി മാറ്റണമെന്ന്, പിന്നീടൊരിക്കലേക്ക് മാറ്റിവയ്ക്കാതെ ഇന്നിന്റെ പ്രവർത്തനങ്ങൾ വിവേകപൂർവം ഇന്നുതന്നെ ചെയ്തു തീർക്കണമെന്ന്, ഉപേക്ഷ വിചാരിക്കാതെ നന്മ ചെയ്യുകയും വിജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം പ്രവർത്തിക്കുകയും വേണമെന്ന ചിന്ത പകർന്നുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ തുടർച്ചയായി ഈ അധ്യായത്തിൽ ജ്ഞാനികൾ പകരുന്ന ഉദ്ബോധനങ്ങളും ചിന്തകളും പഴയ നിയമകാലത്ത് മാത്രമല്ല സ്വാർത്ഥതയിലും താൻപോരിമയിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തും ഏവർക്കും മാർഗദർശികളായി നിൽക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ സ്വീകരിച്ച് മെച്ചപ്പെട്ട ഒരു വ്യക്തി സാമൂഹിക ജീവിതം പടുത്തുയർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്.
ലോകത്ത് നാം കാണുന്ന നന്മതിന്മകളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും വിധിക്കാനും നമ്മുടെ ജീവിതങ്ങളെ വളർത്താനുതകുന്ന വിധത്തിൽ അവയെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കരുണയും സ്നേഹവും കാണിക്കേണ്ട ഇടങ്ങളിൽ അവ നൽകാൻ, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. തിന്മകളും തെറ്റായ മനോഭാവങ്ങളും ഭോഷത്വവും അലസതയും കൈവടിയാം. കർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ദൈവദാനങ്ങളായ ജ്ഞാനവും അറിവും സ്വന്തമാക്കി സത്യത്തിലും നീതിയിലും നന്മയിലും ജീവിക്കാം. വചനമേകുന്ന വെളിച്ചത്തിൽ കർത്താവിൽ ശരണപ്പെട്ടും അവനോട് ചേർന്നും അവന്റെ ഹിതമനുസരിച്ചും മുന്നോട്ടു പോകാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പ്രിൻസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച് പ്രിൻസ് വർഗീസും സോന സേവിയറും ചേർന്ന് ആലപിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.